ആകാശവാണി ഇംഫാൽ നോലിനിധി ബിനോപചരി അഹൻബ മറുപ്പാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിന ഖ്വാടികി മറ്റം സാങ്ന തവക് പായ്വ പ്രധാനമന്ത്രി ഒരുപ്പക്ക് മറി ലൈനന എൻഡിഎഗി മിഫം അമ ങ്സി ന്യൂഡൽഹിട പങ്ടുക്കുനി നാഷണൽ ഹൈവേ കുണ്ഠാ തരേറ്റ് ഇംഫാൽ ജിരുപാം ലംബിട ങ്സി അയ്യു മാൽ പുബ ഗാഡി സനി ഹുംപു സെക്യൂരിറ്റിക്ക് അക്കൻബ ചെക്ഷിൽ തൗറാങ്ക ലൈനന ഇംഫാൽ ലോംദ ഥോക്രേ ലൈബക് ഖുംഗങ് ചാഖടന്നവ ലുബ കോടി ലാഖ് അമ ലിസിംഗ് കുൺമങ്ങി തൗറാങ് കേന്ദ്ര സർക്കാരന ഹൗദോക്രേ അമിശും ഒമാനി സമുദ്ര ഖോപാട് മയാദ അമേരിക്ക ലൺമിക്ക് അപാചി ഹെലികോപ്റ്റർ അമ കപ്ടി പൗക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിലിറ്ററിന ഇറാന മഫം കയാദ സ്ട്രൈക് ചത്തക്രെ സർക്കാർ പാടിപ്പ് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എൻഡിഎഗി മിഫം അമി ന്യൂഡൽഹിട പങ്ടുക്കുനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിന സർക്കാർ പായപ്പ് സഹി തരനിത്തോയ് മപ്പും പാരപ്പി ഭാരത് ഖ്വാടികി മറ്റം സാങ്ന തവക് പായ്വ പ്രധാനമന്ത്രി ഒരുപ്പിക്ക് പങ്ക്തോക്കൗരിപ്പ് മിഫം അത എൻഡിഎ ശാസന രാജ്യ യൂണിയൻ ടെറിട്ടോറി കുനിത്തോയ് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സരുക്കി മിഫം അത ലൈബക്ക്ഖുദനബിദമ പൈക്കലിബ തൗറാം ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാം മോദി സർക്കാർ കുംജാ ലിസിഫുതരേറ്റ് ഫാവത ലൈബക്ക് മപ്പും ഫാൻ ചാഖുപ്പ ലൈബക്കുഹിന്നവ മിയം തമ്മിബ് നൗഹനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലൈബക്ക് ഖ്വാടികി മറ്റം സാങ്ന ഓഫീസ് പായ്വ പ്രധാനമന്ത്രി ഇംഗ് കുംജാ ലിസിഫ്മരിക്ക് മേ കുൻതരുക്ക് വസക്ലോബി ഭാരത് അഹാന പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുന ലിസിമരി ചഹും മർഫു തരനിപ്പാൻ ഓഫീസ് പായരമ്പുന ഭാരത് ഇതിഹാസ മിയാ കല്ലവ സാങ്നഫം അത് പായ്വ ശ്രീ മോദിന പ്രധാനമന്ത്രി നരേന്ദ്രമോദിന ഭാരത് ഖ്വാടികി മറ്റം സാങ്ന തൗപൂവ പ്രധാനമന്ത്രി ഒരുപ്പത മലിംഗ് ലുചിംബ കയാന തകർപ്പ പുതുരുക്ലി ബിജെപി ലുചിംബ ഹാനി മുഖ്യമന്ത്രി നോംതോംബം ബിരേൻ സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിന ലൈബക്ക് ഖ്വാടികി മറ്റം സാങ്ന തവക് പായ്വ പ്രധാനമന്ത്രി ഒരുപ്പത തകർപ്പ പുതുരുക്ലി ശ്രീ മോദിന ലിസിംഗ്മരി ചഹും മർഫു തരമാപ്പൻ കട്ടോപ്പുകൾ ലൈന ഭാരത്പു അവോൺപ പുരുക്കുന്നവിദമ ചാഖുപ്പ അപ്പവലേങ്ങ ശാസന തമ്പ ഡിജിറ്റൽ എംപവർമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് മിയാംയ്ഫനവ തൗശിൽ തൗറാം കയാ പൈക്കി വരോൾ ശ്രീ ബിരേന ഹായ് മണിപ്പൂർ യാണ അവാങ് നോപ്പുക് ലംദം ശ്രീ മോദിക്ക് ലുചിംഗ് മക്കാത ചിന്താനിങ്ങായി ചാഖുലി നാഷണൽ ഹൈവേ കുണ്ഠാ തരേറ്റ് ഇംഫാൽ ജിരുപാം ലംബിട നോമത തങ്ങായ്ഫന ചെങ്ബ പോലം പൂവ ഗാഡി ചനി ഹുംഫു സെക്യൂരിറ്റിക്ക് അക്കൻബ ചെക്ഷിൽ തൗറാങ്ക ലൈനന അയ്യു ഇംഫാൽ തമ്മ തോറക്രെ അയ്യ ജിരുപാം പാവമിന പോലീസ്ക്ക് പാവ പലതുന ഹായ് ഗാഡി എൽ പി ജി പൂവ ഗാഡി കുന്തരു പെട്രോൾ തരമാപ്പൻ ഡീസൽ കുന്തരു അതെ പോലം പൂവ ഗാഡി ഹൗജിക് ജിരുപാം മാൽ തന്നെ യാവ ഗാഡി ചനി കുന്ത്രമങ്ങ പന്തുനി അരാമ്പം സമരേന്ദ്ര ലൈകിദി കുന്തരുക് സുബ കുമൻ തൗറം കമരി ലൈനന പലേസ് കമ്പൗണ്ടിലൈവ ലംയാൻബ സംലേന്ത മെമോറിയൽ ലെക്ചർ പങ്ക്തോക്ലി തരുംതുട സൗത്ത് ഏഷ്യൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് കോ ചെയർപേഴ്സൺ ഡോക്ടർ റോസ്മി ഗോസ്വാമിന ബ്രെയിൻ സ്ട്രോമിംഗ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് കോൺഫ്ലിക് റിസോലൂഷൻ ഇത്നിക് റിലേഷൻസ് ഗ്രാസ് റൂട്ട് ഫെമിനിസം ഹൈബ്രം ലെക്ചർ പീഗനി നാഷണൽ പീപ്പൾസ് പാർട്ടി എൻ പി പി ലുചിംബ ജെംസ് പി കെ സംഗ മേഘാലയ്ക്ക് രാജ്യസഭാ സദസ്യനി രാജ്യസഭാ മിഖലിദമ സ്ക്രൂട്ടിനി ലോയ ഫാവതമേ പിസിലി മേഘാലയ ലെജിസ്ലേറ്റീവ് അസംബ്ലി സെക്രട്ടേറിയറ്റ് പങ്ക്തോക്കിവ സ്ക്രൂട്ടിനി സർക്കാർ പായിപ്പ മേഘാലയ ഡെമോക്രാറ്റിക് അലയൻസ് മിരേപ് ജെംസ് സംഗ്മാ മിരേപ്സെ സ്ക്രൂട്ടിനി യാക്കിബനി അതൊപ്പ മിരേപ്സെ മിരേപ്സെ പിസിലക്തബി ലംബ യാതന കാക്കിബനി അമരുംദ അരുണാചൽ പ്രദേശ് സീറ്റ് രാജ്യസഭാ മിഖലിദമ സ്ക്രൂട്ടിനി പങ്ക്തോക്രെ ബി ജെ പിക്ക് മിരേപ് തായ്ത്തഗാ പിസിലക്കിവ മിരേപ്സെ യാക്കെ മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് കെ സംഗ്മാന അഹാന്ബ ബേറ്റ്സ് ഇലക്ട്രിക് ബസ് ലംതാക്കെ ഷിലോംഗ് പങ്ക്തോപ്പ തോറും ബസ് പി എം ഇ ബസ് സേവാ സ്കീമിന് എയർ കണ്ടീഷൻ യാവ ബസ് ലംതാക്കിബനി തൗരംതുട വാങ്ങത മുഖ്യമന്ത്രി ഹായ് ഇ ബസ് സിജനത്തുന മേഘാലയ ലംബിട തോക്ലിവ ട്രാഫിക്ക് സമസ്യ അതിരമൈ കോക്കൻബി ഇലക്ട്രോണിക് വെഹിക്കൽ അമുക്കന ജീരോ ടെക്സ് പോളിസി ചനഹനവ തവക് പൈക്കി ലൈനന മന്ത്രി സർക്കാർ മക്കുംബ ഓഫീസിയൽ ഇലക്ട്രോണിക് വെഹിക്കൽ അതുബമത്തെ സിജനവ തൗറാം പൈക്കി മാതാന ഹായ് മേഘാലയ സർക്കാർ ഇ ബസ് യാഖൈ അതുബമത്തെ ചേലക്കി
केंद्र की इंफॉर्मेशन सुंग ब्रॉडकास्टिंग मंत्रालय ने सेम की बा इंटरमीडिया पब्लिसिटी कोऑर्डिनेशन कमिटी ने गाले ना कुमजार लिसिंग अनि कुंतरेट की मिकोक थी बगी मतांग दा मीडिया आउटरेस की खनने ने बा थोरम अमा गरंग पंगतोकरे मिफम तो दो वांगांग दा सेंसस ऑपरेशन की डायरेक्टर ने हाय सेल्फ इनुमरेशन की खुदोंग चाबा असी जून 13 तरुक तगी कुंठा पावा सीसन की ऑफिशियल पोर्टल द फंगनी मसी की मतुंग तारक पदा युम कोक थी बगी थबाग जुलाई अमे तगी कुंठा पाव सठकनी माक नहाय तौरांग असी की तमक इनुमरेटर अमसुंग सुपरवाइजर लिसिंग तरुक चामा हेना सिजिनरी नागालैंड हिदाक मना अमदि हिदाक मना की पोथोक चिंग याव चिंजाक चिंग सही अमा चिंगनबा पाइखलिबाय थौरांग अदु मपुंग फाना चाखथनबा नागालैंड की हक्सेल अमसुंग याइफेयुम बालमति पाइवांग कोन्याक नहाइदि थौसिलासिन नहा सिंग अमदि मियांग की हक्सेल की फिबम फगथन बदा मतेंग पांगनकनी अथिंगबासि थमदब होनबदा सिविल सोसाइटी ऑर्गेनाइजेशन चर्च समदि तोंगा तोंगान ब फुरुप सिंग की लुसिंग बसिंग मदि लेनबा डिस्ट्रिक्ट अमदि पुलिस कपुन खुसम नतुना चटमिनकनी पनब याई था से हरपद नागालैंड सरकार निकोटिन याब पोलम साबा पैसिंदुन थम्ब पुटो पुचिन तौब योनबद अचिंब थमकीबनी तबीब पासी आकाशवाणी इम्फाल दगिनी लेबाग असी की कुंगंग सिंग चाखोदानब लुपा कोटी लाख अमा लिसिंग कुनमंगा की थौरांग अमा केंद्र सरकार ने हुदोखरे केंद्र की टूरियल डेवलपमेंट मंत्री शिवराज सिंह चौहान ने हाय सरकार ने MGNREGA की मखादा लुपा कोटी लिसिंग कुंत्रा कैथोखरे माक ने हाय सेंटंग असी राइजर सिंग अमा यूनियन टेरीटोरी सिंह दा इंटरिम एलोकेशन ओइना लुपा कोटी लिसिंग मरफू तरा मंगा चाटू मरफू तरा नितोई कैथोखरे हौजी फाउद कैथोखी बचेंफम असी लुपा कोटी लाख अमा लिसिंग कुनमंगा सूरे वफम से श्री शिवराज सिंह चौहान विकसित भारत जी राम जी मपुंग फाना चनहनबगी मतांगदा स्टेट रेल डेवलपमेंट मंत्री सिंह वर्चुअल ओइना पंगतोपा मिफम द फोंदोखिबनी एक असी लिबाक्सिन बथुंगबदा मथंग थागी अमदगी सनबा हुरगनी प्रधानमंत्री नरेंद्र मोदी की फ्रांस अमसुंग स्लोवाकिया की नुमित तरुक निगी खोंचट थांजा नुमित की हौरगनी मा की खोंचट की अहानब सरुक ता नुमाइजिंग नुमित फ्रांस की राष्ट्रपति इमानुएल मैक्रोन का लेबाक निगी ओइबा वफम कया खनगनी लुजिंगबारी ना भारत अमसुंग इनोवेट छु हौदोकनी मा की अनिसुब खोंचट ता थाजिगी तरा मरी अमसुंग तरा तरुक ता स्लोवा रिपब्लिक ते तुंगनी भारत ननिंग खा तमलब मतुंग द कुमजा लिजिंग मचा मापन मरफु तरा हमदोगी मतुंग द भारत की प्रधानमंत्री अमना स्लोवाकिया द चेतप असी श्री मोदी ना अहन बनी ममांग सही की अप्रैल था द राष्ट्रपति द्रौपदी मुर्मू स्लोवाकिया द चटकी श्री मोदी ना स्लोवाकिया की प्रधानमंत्री रॉबर्ट फिको का अनुबल्लम सिंह द तेंगवांग पिनानवा वफम कया खनगनी अवांग नुपु की राइज खरद लागलीब नुमितनी असीद मयाई ओइरपदगी कन्ना नोंचुरब याई हाइदि मेट विभाग ने हाई अरुणाचल प्रदेश असम मेघालय नोंचु बेंगोल अमसुंग सिक्किम याउन लमदम असीगी मफम कयादा नोंचुगनी विभाग असी ने हाय अवांग भारत की मफम सिंग दिल्ली हरियाणा चंडीगढ़ पंजाब हिमाचल प्रदेश लद्दाख जम्मू काश्मीर उत्तर प्रदेश अमसुंग नोंचुप थंगब राजस्थान की मफम सिंग दा नोंसित इसिंग यांग की सांग वांग बक लुइनना असाब नोंसित सिटकनी हाइदि पावदन हाय बिहार अमसुंग गंगेटिक वेस्ट बेंगल की मफम खरदा अखाक अराव थोकनी ओमान की समुद्र खुंबान मैयादा अमेरिका लामी की अपाची हेलीकॉप्टर अमा कप्तकी बटु की पकुमदा यूनाइटेड स्टेट्स की मिलिटरी ना ईरान की मफम कयादा स्ट्राइक चथकरे अमेरिका की ऑफिशियल मनहाय हेलीकॉप्टर अदु ईरान की ड्रोन चिंग ना कप्तकी बनी अदु मोइनमा पायलट अनी अदु असोय अंगम याउदन कल होदे आकाशवाणी पाउमिन हाय ईरान की खा थंग समुद्र खुंबान की मफम कयादा पुखाइबगी मखोन ताकी मधुदा इसिंग योगतुन थम्ब टैंक अनी कायकीबदगी मफम अदुगी मियामना थकनब इसिंग पीबद खुदोंग चादब मायोकन हल्ले हाइदि अरुबिद मरुइब पाउ अमुक हन्ना प्रधानमंत्री नरेंद्र मोदी ने ख्वाइदगी मतम सांगना थबक पाइब प्रधानमंत्री ओइरकपग मरी लेनना एनडीए की मिफम अमा ngasi न्यू दिल्ली द पंगथोकनी नेशनल हाईवे कुंठा तरेट इम्फाल जीरीपम लंबी दंगसी अयो माल पुब गाड़ी सनी हुम्फो सिक्योरिटी की अकनब चक्षिल थौरांग कलुनना इम्फाल लोम दे थोखरे लेबा गसी की खुंगंग चिंग चाकोदान ब लुपा कोटी लाख अमा लेसिंग कुनमंगा की थौरांग केंद्र सरकार ने हौदोखरे अमिशुंग ओमान की समुद्र खुंगबान मयादा अमेरिका लानमी की अपाची हेलीकॉप्टर अमा कप्तकी बदुकी पखुमदा यूनाइटेड स्टेट्स की मिलिटरी ना ईरान की मफम कयादा स्ट्राइक चथकरे पाउलोजरी